இந்த வள்ளிக்காய் வினாடி நவையாய் விழாவோ அப்படி கிந்தரும் ஹந்தாவோ ஆகிற இந்த கட்சியாக்க எக்க தூக்கிருக்காமோ உதய பாந்துருமா മുലയമ്മ ചാൻസൊക്കെ തിന്നോ നീ വാട്സാപ്പേക്ക് പത്തിട്ട് ദാനിട്ടുമ്പോ വാട്സാപ്പേക്ക് പെരിയില്ല ഇത്തിരിലെയാണ് മെസ്സേജസ് അവയില്ല തേനണിസായിട്ടില്ലേ ലങ്ക ഇന്ന കട്ടിയായിട്ട് പോവാൻ കാണുന്ന പേട്ട റുപ്പിയല്ല ഗാനി തന്നെ ആദരം കേക്കത്തൊക്കെ ഗാനോ ചൂടി വന്ന് മോഹൻ സാഗ് ധനന്റെ പാവ അടിക്കരണ് കാട്ടു വന്ന് ഈ ഗാവട്ട് റംപുതേ സുമ ധാവല ഗിന്ദ്രഹന്താവ പിത്താകിനെ ലസന സിന്ധുരിക്കാക് തന്നെ ഉമ്മ ദിക്കു തന്നെ ആദരേ ഹത്തറ കൊണ്ടേ കേള ഇൻഡസ് ഡീറ്റെയിൽ ഷോപ്പിക്ക് കട്ടിയേക്കേനോ ആദരം ഒക്കെ മലയക്കത്തൊക്കെ ഗാന ഗുഡ് ആഫ്റ്റർനൂൺ ഭാഷയാക്കേടിയും സദീപ് സാഹിന് കാലിക്കട്ട് പസനീത അമ്മാനോ താത്താനി ലോപ്പിട്ട് സിന്ധു അദ്ദേഹിക്കലക്കേനോയ ആദരങ്ങൊക്കെ വേഗത്തൊക്കെ കാണ ഇഗാവട്ട് മാർഗ മുതലാനിയൊക്കെ ആഗ്രഹിക്കുന്നോ ഹസ്ബൻഡ് നിൽക്കുമ്പോയാവാത്ത ആദരങ്ങൊക്കെ കാണ അതുപോലെ ഭാഷയോ ഞാൻ നിസ കടയേറ്റേന്ന് നയനാക്കിയുള്ള കഥാകരണ തറുമട്ട് കഥാകരണ തറുമുട്ടുമ്പോ മാവ് ധന്യവാദ മല്ലു പിറ്റിയ സുനേത് ഗ്രോസറി ഒക്കെ അപ്പേ നയനാക്ക അതിരിങ്ങോയാവായി ഇഗാവട്ട് ഒയാകി പുത്താത്തി സോ നമ്മ ഹബീസിനെ ഗാലികിതര ഹമോ മാത ആദരിങ് ഇകത്തുകട്ട് കാണോ താങ്ക് യു ഹമദാമ വകേമ മാവ ഹഗിനി ഇന്നോട്ട് ഹരത് ഇഗാവട്ട് ദുംബരിൻ ലളിത യാഹഗിനി ഇന്നോ താങ്ക് യു സോ മച്ച് ഗിനി കിന്ദരെ കച്ച കച്ച ഭാഷോ അതരങ് അഹനോ മേ കാലിക്കിങ് മട്ട ദുന്ന ഉമ്മാവ് കാലിക്കിങ് മട്ട ഉമ്മ ദുന്നനേ മം തരായ് അയ്യോ കലിങ്ക അന്നിപ്പയ്യ രത്നപുരേ സുബ കേവനമ്മങ് ഇക്കട്ട് ദനോ നിക്കാട്ട് ആദരങ് ഇക്കത്തൊക്കെ ഹലോ ഹലോ നമസ്കാരങ്കി ഹറിയ ലൊക്കോ ലൈന്നെ തീർന്ന് അമ്മയ്ക്കന്നെ അതാപ്പി പെത്തട്ട് അപ്പില ഇന്നവേ കേളക്കിയെന്നോ അനേ അന്നേ അന്ന് അപ്പിലാട്ട് വെടപ്പെട്ടാന്ന് പറക്കൂ നാ കേളക്കിയേനോ ഒന്ന് വേടേ ഒന്ന് വേടേ നമുക്ക് നിലു ഗവൺമെന്റ് വെടക്കരണ അസനിക്ക് ഹാപ്പി ബർത്ത്ഡേ അപ്പില വിഷ്കര ഉദയടാൻ ചൂട് കേക്കാല കേവലു ഒയാട്ട് ഹൊന്ന് വേടേ അസിനെ ലൊക്കു കേക്കാലി നാം തന്നെ പാ മേഘലാന്റെ വേടിയോ ഹൊന്ന പെനറസ് തന്നെ അനേ കുമാരി അപ്പി അസിനെ കല്ലട്ട് ഹാപ്പി ബർത്ത്ഡേ കേളിവുനേന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ അയ്യോ അനുവാഗി ഹിതേത്തിന്റെ സിത്തും പത്തും ബലാപുരത്തും ഒക്കെ ഇഷ്ടം എന്ന് നീ മുമ്പ് നിക്കാക്കും എനിക്കല്ല ആദരം മമ്മ

தவால காய் வினாடி விசி பாய் விழும் தமிழாசன சிந்துரிக்காக அண்ணே அண்ணே ஒக்கோட்டு மக்களையும் கால் கிடப்போ அவ மதக்கிறோனி காலே சீதாக்கா ஏ அப்பே கிந்திர அந்த அவருத்தக்குனானே இது என்கிட்ட விஷ் கரணும் தேங்க்யூ சோ மச் சீதாக்கா சேஹின காலிக்கு இந்த அம்மாவாஹனி மகிதனி பட்டங்கத்து காலிந்தலாம் வாகே ஆதரி மாவ தெக்கத்து கிடைக்கணும் இவகையும் தமை பொக்குந்தர சந்திமா நூடுல்ஸகே ஸ்டாஃபிக்கு ஒக்குமாய் அப்பே சீதாக்கே ஆதரணிய ஹஸ்பண்ட் ஜெயலத்தையவாய் ഒക്കെ കുത്തുകിടക്കാണോ ഇങ്ങോട്ട് സൂര്യബാബു മോൻ പലസ് ലിയനാരച്ചായ കഥാക്കള ആദ്രം ഗോവ തെക്കത്തുകിടക്കാനോ ആ ടിക് മനസ്സോ ലഭിക്കുള്ള പ്രാർത്ഥന കിടണോ രാജാങ്കിനി അനുരുദ്ധായി അതനം വഹിന്നാലോ ఏమన్నా కాలగుణ విద్యా డిపార్ట్మెంట్ విన్నాం కానీ తామ దిగట వహినో కిలనేది లంకావి గుడ తంగట కుమారి పరిస్మిన్నో ఆదరింగ్ ఎగుతు కిరిగన్నాం గీతాంజలి సతీష్ తరుక్షి చారుక కుమలవ ఆదరింగ్ ఎగుతు కిరిగాను లాస్టికల్ తిని సింధు సేరుమటికు అహన్న ఇక అభియము వాట్సాప్ పెద్దట గుడ్ ఆఫ్టర్నూన్ రోజు మల అది అప్పుడు కరన్నా అప్ప ఏమైకి లాపి సెలవుద ఫోన్కి ఇంకా ഇതിങ്ങൾ സദ്യതമായാലും ചൂട്ട കടോ ഓങ്ങൂക്ക് നീ പുരാസ്തൈ അമ്മാരും കറി അകിനിന്നു പപ്പാ നമുക്കത് മിക്കലത്തിന് പമാവി പിപ്പുനു മാസുനായി സിന്ധു ദണ്ണുക്കു കേള അക്കുരാസി അശോകീന പമാവിലാഹമു ലസന സിന്ധു ആകുമാത്മാ സൈന്യ ബലമോഹന ദിനപ്പുലോ അത് കേള ഹരി ഇഗാവട്ട് മക്കുലലുവ രഞ്ജിത് ദിസാനായക താങ്ക് യു സോ മച്ച് മെസ്സേജ് ഇഗാവട്ട് ഹായ് ഗിന്ദരി യക്കല മുദനായക വലുത് സംഘടനയെ കുമല തെക്കത്തു കിടക്കാന്നോ നൂറ് പാറ യക്കല മുദനായക വലുത് സംഘടനയെ കുമത്ത് ആദരം എക്കത്തു കിടക്കാന്നോ ഗിന്ദര ദേവി അതാ തപ്പി എക്കത്തു കിടക്കുന്ന ലസ്സന സിന്ധുരി കേട്ടോ ഫ്രണ്ട് ലങ്കായ്ക്ക് മകി കൊല്ലതേ നമനുജയ അനുനയായി പ്രിയതൊരു ദാത്തട്ട് ദേവി പേട്ടായി മാത്തയോ പരിസമറ്റി അന്ന ആദരം എക്കത്തു കിടക്കാന്നോ ഇഗാവട്ട് നൂറ് അമ്പിറ്റി ആര്യ ടേലേഴ്സ് ായ ആദ്യത്തെ പുതാവായി ആദരനെ കിടക്കാന്ന് ഗിന്ദരി അതാ തപ്പിയോ മതക്കിറന്ന് സിന്ധു കിട്ടു കിടക്കാന്ന് ജയന്ത് ഗോൾഡ് ക്രിയേഷൻസ് ഹാപ്പി വൺ ഇയർ ആനിവേഴ്സറി കേൾക്കിയോ അനി താങ്ക് യു സോ മച്ച് ആദര മകളൊക്കെ അമ്മയ്ക്ക് കിടക്കാന്ന് ഈ മേക്കുള്ള മെസ്സേജ് കാക്കാലായി മറ്റേ കേന്ന് വരവില്ല സമാവത എന്നെ ഇതിങ് അത് കേളി ഹരത് വടക്കരുടെ കുമലാമ ദിക്കം ദിക്കാ കാതരും എങ്കത്ത് കിടക്കാന്നോ ഇഗാവട്ട് ഗിന്ദരി വലിമട ഐ കെ റസ ഫുഡ് പ്രൊഡക്ട്സ് അപ്പൊ കുമല സദ്യട്ട് ഹകിനി ഇന്ന് കേളിക്കേനോ ജായവേമ അതരും കൊല്ലുട്ടിക്ക് ഒക്കെ എങ്കത്ത് കിടക്കാന്നോ ഇഗാവട്ട് മാപ്പലികമ പിയാലായത്ത ഹകിനിന്നോ താങ്ക് യു ഹൈ ബാഷി ഗുഡ് കാലിക്കേട് പാസേ ഹാപ്പി ആനിവേഴ്സറി അനേ ഹമ്പന്തൊട്ട് മിരിജവില നസ്രക്ക ഹായ് മക്കത്ത് പാകിട്ട് കേട്ടേനത്തെയാണ് ആദരം ഒയാവോ ആകെ ഹസ്ബൻഡ് അനുക്കവായോ ആകെ സുദ്ധു പോലെ റയൻ ബബാവോ ആദരം ഇങ്ങത്തു കിടക്കാന്നോ ഇസ്രമേ അപ്ഡേറ്റ്സ് തികേ ഹിറ്റ് ചെയ്യാൻ മാറ്റ റയൻ ബബാട്ട് മാസം ഹാത്തരായി ഹായ് ഹായ് ഹായ് ഉമ്മ ദിദി ഹിറ്റ് ചെയ്യാ മെന്ന മേ ഉമ്മ തേക്കെ ആട്ട ഗിന്ദരി അഭിവാദ സിന്ധു കിട്ടുകയാണെങ്കിൽ സുദർശനായ മെസ്സേജ് കേവലം ത്രിവിൽ പാക്കി കൊല്ലുക്കുമായി ഗരാജ് കിട്ടി അവിലേന് ത്രിവിൽ കൊല്ലുക്കുമായി ത്രിവിൽ കൊല്ലുക്കുമായി ആന്തരം കിട്ടുകയാണോ കട്ടിയാണ്ട്

ബാഷിഡോ ലസന സിന്ധു കിട്ട പുറത്തോ ഇതായിട്ട് കട്ടി വെക്കത്തു കിടക്കാന്ന് സേജ കേവല തേനി മകി പിലിയാന്തല ക്രിസ്റ്റി അങ്ക അനേ ദെക്കോ മ ദെക്കാ കാദരങ്ങ വെക്കത്തു കിടക്കാന്ന് ആര ആര മേക്കി കിയനിക്ക് തവൈ കിയാന്നേ ഓ മൈ ഡാർലി ബാഷക്കി മമ്മ അമ്മ ഓവാഹകിനി അത് മറ്റ മാറ സന്തുട്ടി ഏയ് ദന്നോ മകി ലസി പെട്ടിയ പെട്ടാവു ദാലാ നേ നോറാ അലു തമ്മട്ടായി ബബാലട്ടായി സുഭ പേത്തോ.